0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കെ എസ് നാരായണസ്വാമിയുടെ വീണ കച്ചേരി കേൾക്കാം. മൃദംഗം മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ. ആദ്യം ഭൈരവി രാഗത്തിലുള്ള അടതാള വർണ്ണം കേൾക്കാം. പച്ചമിരിയം ആദി അപ്പയ്യർ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Veena recital by K.S. Narayana Swami. He is accompanied on the mridangam by Mavelikara N. Krishnankutty Nayar. He begins his Veena recital with a varnam of Pachumiriam Adiyappayyar in the rag Bhairavi set to Adathal.

0: ഇനി ഗൗളിപന്ത് രാഗത്തിൽ തെരദീയകരാധ എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing his Veena recital, he will now present a composition of Saint Thyagaraja, Teradiyaka Radha, in the rag Gaulipand set to Aditaal.

0: ഇനി ബിലഹരി രാഗത്തിൽ ശ്രീ ബാലസുബ്രഹ്മണ്യ എന്ന കൃതി കേൾക്കാം. മിശ്രജാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ ബാലസുബ്രഹ്മണ്യ. ഇൻ ദ രാഗ് ബിലഹരി, സെറ്റ് ടു മിശ്രജാപ്പ് താളം.

0: രാഗം 24 7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് KS നാരായണസ്വാമിയുടെ വീണ കച്ചേരി. മൃദംഗം മാവേലിക്കര എൻ കൃഷ്ണകുട്ടി നായർ. ഇനി എവരിമാട്ട എന്ന കൃതി കേൾക്കാം. രാഗം കാംബോജി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Veena Recital by K.S. Narayana Swami. He is accompanied on the Mridangam by Mavelikira and Krishnan Kutty Nair. Now listen to a composition of Saint Thyagaraja, Yavari Mata, in the rag Kamboji, set to Aditaal.

0: അവസാനമായി ദേവഗാന്ധാരി രാഗത്തിൽ നാമൊറാല ഗിംപവേമി എന്ന കൃതി കേൾക്കാം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: കെ എസ് നാരായണസ്വാമി കൺക്ലൂഡ്സ് ഹിസ് വീണ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നാമൊറാല ഗിംപവേമി. ഇൻ ദ രാഗ് ദേവഗാന്ധാരി സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കെ എസ് നാരായണസ്വാമിയുടെ വീണക്കച്ചേരി. മൃദംഗം മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു വിനർ റെസൈറ്റൽ ബൈ കെ എസ് നാരായണസ്വാമി. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വാസ് മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH. Any

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ MS ഗോപാലകൃഷ്ണന്റെ വയലിൻ കച്ചേരി കേൾക്കാം. SVS നാരായണൻ മൃദംഗം. ആദ്യം പൂർണ്ണ ചന്ദ്രികാ രാഗത്തിൽ പലുക വേമിറ എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Violin Recital by MS Gopalakrishnan. He is accompanied on the mridangam by SVS Narayanan. He begins his Carnatic Classical Violin Recital with a composition of Saint Thyagaraja, Paluka Ve Mira. In the rag, Purna Chandriga set to Aditaal.

0: ഇനി ഷൺമുഖ പ്രിയ രാഗത്തിൽ മാമവ കരുണയ എന്ന കൃതി കേൾക്കാം. മിശ്രജാപ്പ് താളം, സ്വാതി തിരുനാൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവ കരുണയ. ഇന്ന് രാഗ് ഷൺമുഖ പ്രിയ സെറ്റ് ടു മിശ്രജാപ്പ് താളം.

0: അടുത്തതായി മായാമാളവഗൗള രാഗത്തിൽ നീലായദാക്ഷി എന്ന കൃതി കേൾക്കാം. ത്രിപുട താളം ശ്യാമശാസ്ത്രികൾ രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, നീലായദാക്ഷി. ഇന്ന് രാഗ് മായാമാളവഗൗള സെറ്റ് ടു

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MS ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം SVS നാരായണൻ. ഇനി വരദരാജ എന്ന കൃതി കേൾക്കാം. രാഗം സ്വരഭൂഷണി, രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Violin Recital by MS Gopalakrishnan. He is accompanied on the mridangam by SVS Narayanan. Next is

0: അവസാനമായി ദുർഗാരാഗത്തിൽ ഭജൻ കേൾക്കാം ഖണ്ഡചാപ്പ് താളം.
1: എം എസ് ഗോപാലകൃഷ്ണൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ വിത്ത് എ ഭജൻ ഇൻ ദ രാഗ് ദുർഗ സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് MS ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി, SVS നാരായണൻ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ ബൈ MS ഗോപാലകൃഷ്ണൻ. Accompanying artist was SVS Narayanan on the violin. This program was brought to you by Akashwani Tiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Dr. E. S. Maithili. She is accompanied by C. S. Anurup on violin and K. Jayakrishnan on mridangam. Adim, Maya Malava Gaula Ragathil Thyagarajakriti, Tulasi Dala ennarambikkunnu, Rupakathalam. First item of this concert is in Raga Maya Malava Gaula, set to Rupakathala, composed by Thyagaraja. Item starts with Tulasi Dala.

ഡോക്ടർ ഇ എസ് മൈഥിലി പാടുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. നിധിചാല സുഖമ കല്യാണിരാഗം, മിശ്രജാപതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് നിധിചാല സുഖമ ഇൻ രാഗ കല്യാണി, സെറ്റു മിശ്രചാപ്പത്താള, composed by Thyagaraja.

ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സുധാമയും അമൃതവർഷിണി രാഗം, രൂപകതാളം ഹരികേശനല്ലൂർ മുത്തയ്യ ഭഗവതർ കൃതി. നെക്സ്റ്റ് ഇസ് സുധാമയും എൻ രാഗ അമൃതവർഷിണി, സെറ്റ് രൂപകതാള, കമ്പോസ്ഡ് ബൈ ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ.

നന്ദനന്ദന രാഗമാലിക ആദിതാളം നാരായണ തീർത്ഥർ കൃതി. നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ബൈ നാരായണ തീർത്ഥർ. നന്ദനന്ദന ഇൻ രാഗമാലിക സെറ്റു ആദിതാളം.

വരിവായി ബിഹാഗിരാഗം ആദിതാളം അമ്പുജം കൃഷ്ണ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വരുവായ് ഇൻ രാഗ ബിഹാഗ് സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ അമ്പുജം കൃഷ്ണ.

ഇതുവരെ നിങ്ങൾ കേട്ടത് ഡോക്ടർ ഇ എസ് മൈഥിലി പാടിയ കൃതികൾ. സി എസ് അനിരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീ വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for